0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ വിവേക് മോഴിക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്ക് ശ്രീ ഇ ബി ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കണ്ണൻ ഖടം. ആദ്യം കാനഡ രാഗത്തിൽ ബാലാംബികായാം എന്ന കൃതികൾക്കാം ആദ്യ താളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Vivek Mozhikulam. He is accompanied on the violin by Shri E.B. Jayaprakash, on the mridangam by Shri Thrishur B. Jayaram, and on the ghatam by Shri Tripunithra Kannan. He begins his Carnatic classical vocal recital with a composition of Muthuswami Dikshidhar, Balambigayam, in the rag Kannada, set to Adithal.

0: ഇനി ജനറൽ എഞ്ചിനീയർ രാഗത്തിൽ നന്നു ബ്രോവരാധ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം ശ്യാമശാസ്ത്രി രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, നന്നു ബ്രോവരാധ. ഇൻ ദ രാഗ് ജനറൽ എഞ്ചിനീയർ സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: അടുത്തതായി ത്യാഗരാജ സ്വാമികൾ രചിച്ച നീ വാടനെ ഗാന എന്ന കൃതി കേൾക്കാം. രാഗം സാരംഗ, മിശ്രചാപ്പ് താളം.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ വാ നീ ഗാന. ഇന്ന് രാഗ് സാരംഗ, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ വിവേക് മോഴിക്കുളം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ ഇ ബി ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കണ്ണൻ ഖടം. ഇനി മാമവസദ വരദേ എന്ന കൃതി കേൾക്കാം. രാഗം നാട്ടക്കുറിഞ്ചി, രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Sri Vivek Moozhikulam. He is accompanied on the violin by Sri E. B. Jayaprakash, on the mridangam by Sri Thrishur B. Jayaram, and on the ghatam by Sri Tripunithra Kannan. Next is a composition of Maharaja Swadhi Thirunal, മാമവസദാവരദേ. ഇന്ദ് രാഗ് നാട്ടക്കുറുഞ്ചി, സെറ്റ് ടു രൂപകതാൾ.

0: അവസാനമായി ദ്വിജാവന്തി രാഗത്തിൽ തരുണി ഞാൻ എന്ന് കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: ശ്രീ വിവേക് മൂഴികുളം കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, തരുണി ഞാൻ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ഇതുവരെ കേട്ടത് ശ്രീ വിവേക് മോഴിക്കുളം അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ ഇ ബി ജയപ്രകാശ് വയലിൻ, ശ്രീ തൃശൂർ ബി ജയറാം മൃദംഗം, ശ്രീ തൃപ്പൂണിത്തുറ കണ്ണൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Sri Vivek Mozhikulam. Accompanying artists were Sri E. B. Jayaprakash on the violin, Sri Thrishur B. Jayaram on the mridangam, and Sri Tripunithra Kannan on the ghatam. This program was brought to you by Akashwani Thiruvananthapuram, Furagam, 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എം കെ തുഷാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ അമ്പലപ്പുഴ പി എൻ പ്രദീപ് വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ മുഖർശംഖ്. ആദ്യം രീതിഗൗള രാഗത്തിൽ തത്വമറിയ തരമ എന്ന കൃതികൾക്കാം ആദ്യതാളം പാപനാശം ശിവൻ രചിച്ചത്.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal recital by Shri M K Tushar. He is accompanied on the violin by Shri Ambalapura P N Pradeep, on the mridangam by Shri Kadakyavur G S Rajesh Nath, and on the morsing by Shri Thiruvananthapuram S V Sajikumar. He begins his Carnatic classical vocal recital with a composition of Pavanasham Shivan, Tattva Mariya Tarama, in the rag Reethi Gaula set to Adithal.

0: ഇനി മായമ്മ എന്ന കൃതി കേൾക്കാം. രാഗം ആഹിരി, ആദിതാളം ശ്യാമശാസ്ത്രി രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Shyama Shastri, Mayamma, in the rag Ahiri, set to Aditaal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എം കെ തുഷാറിന്റെ സംഗീത കച്ചേരി. ശ്രീ അമ്പലപ്പുഴ പി എൻ പ്രദീപ് വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ മുഖർശംഖ്. ഇനി വേഗടരാഗത്തിൽ കടൈ കൺ വെയ്ത്തന്നെ എന്ന കൃതി കേൾക്കാം. മിശ്രജാപ്പ് താളം രാമസ്വാമി ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri M. K. Tushar. He is accompanied on the violin by Shri Ambalapura P. N. Pradeep. On the Mridangam by Shri Kadikavur G. S. Rajesh Nath. And on the Morsing by Shri Thiruvananthapuram S. V. Sajikumar. Next is a composition of Ramaswamy Shivan, Kadai Kan Veithanai. In the Rag, Begada, set to Mr. Chapatal.

0: അവസാനമായി ചന്ദ്രജ്യോതി രാഗത്തിൽ തില്ലാന കേൾക്കാം ആദ്യ താളം.
1: ശ്രീ എം കെ തുഷാർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ തില്ലാന ഇൻ ദി രാഗ് ചന്ദ്രജ്യോതി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ എം കെ തുഷാറിന്റെ സംഗീത കച്ചേരി, ശ്രീ അമ്പലപ്പുഴ പി എൻ പ്രദീപ് വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് മൃദംഗം, ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ എം കെ തുഷാർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ അമ്പലപ്പുഴ പി എൻ പ്രദീപ് ഓൺ ദ വയലിൻ, ശ്രീ കടക്കാവൂർ ജി എസ് രാജേഷ് നാഥ് ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ തിരുവനന്തപുരം എസ് വി സജികുമാർ ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. Now we bring you a vocal recital by Lalita Balasubramaniam. She is accompanied by C.S. Anurup on violin and N. Srikumaravarma on mridangam. Swami Nath Paripalaya, Nataragam Aditalam, Muthuswami Dikshidar Kriti. First item of this concert is Swami Nath Paripalaya. In Raga Nata, set to Aditala, composed by Muthuswami Dikshidar.

മരിവേരെ ലതാംഗിരാഗം ഖണ്ഡചാപതാളം പട്ടണം സുബ്രഹ്മണ്യയ്യരുടെ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ ലതാംഗിരാഗ സെറ്റു ഖണ്ഡചാപതാള കമ്പോസ്ഡ് ബൈ പട്ടണം സുബ്രഹ്മണ്യയ്യർ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം. അനുദിനമുനു ബേഗഡരാഗം രൂപകതാളം പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ പൂച്ചി ശ്രീനിവാസ് അയ്യങ്കാർ ഇൻ രാഗ ബേഗഡ സെറ്റു രൂപകതാള അനുദിനമുനു.

അവസാന ഇനമായി ശ്രീകാന്തിമതി. ഹേമവതി രാഗം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീകാന്തിമതി എൻ രാഗ ഹേമവതി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ലളിത ബാലസുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ലളിത ബാലസുബ്രഹ്മണ്യം. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് വയലിൻ, എൻ ശ്രീകുമാരവർമ്മ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.